അമൃത് ഹരിക്കണ അമൃത് വാണി അമയോരസ് അമൃത് ഹരിക്കണ മന തന ഹൃദയ സിമര ഹര ആഠ പഹര ഗുണ ഗാവ ഉപദേശ സുണോ ഗുർബാണി ഗാവോ പായോ.